Hey, hi, hello. Good morning, my dear and dearest beautiful listeners. Yes, Monday morning. ഇന്നലെ എന്തായിരുന്നു വിശേഷം? ഇന്നലെ മദേഴ്സ് ഡേ ആയിരുന്നു അല്ലേ? ഇന്ന് മെയ് 11 ടെക്നോളജി ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്ന ദിവസമാണ്. യെസ് യു ഗൈസ് ആർ ട്യൂൺഡ് ഇൻ ടു യുവർ ഫേവറേറ്റ് ഫ്രീക്വൻസി 90. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യം മിറയാണ്. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ കൃത്യം സ്റ്റുഡിയോ ക്ലോക്കിൽ 7 ആയിട്ടുണ്ട്. മോർണിംഗ് ബെൽ അടിച്ചുകൊണ്ട് ഞാനിവിടെ പ്രസന്റ് ആണ്. അപ്പൊ മദേഴ്സ് ഡേ എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിലോട്ട് ഓടി വരുന്ന രണ്ടു മൂന്ന് പാട്ടുകളുണ്ട് കേട്ടോ. എന്നമ്മേ ഒന്നു കാണാൻ, എത്ര മനോഹരമായിട്ടുള്ള പാട്ടുകളാണ്. അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ടോ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത അത്രയും വലിയൊരു ഫീലിംഗ് ആണ്. ഇതൊരു ഫീലിംഗ് ആണ്. യെസ്. അപ്പോൾ അമ്മ നമുക്കൊരു ടീച്ചറാണ്, ഡോക്ടറാണ്, അഡ്വക്കേറ്റാണ്, എഞ്ചിനീയറാണ്, നമ്മുടെ എല്ലാ കാര്യങ്ങളും ഓൾ ഇൻ ഓൾ ആയിട്ട് ചെയ്യുകയാണ്. പലപ്പോഴും നമ്മളതൊക്കെ ടേക്ക് ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാതെ പോലും നമ്മൾ പറയും എടുത്തു പോയിട്ടുണ്ടെന്ന്. സോ അവരോടൊരു സോറി പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുക. ഇന്നലെ എന്തായാലും മദേഴ്സ് ഡേ ആയതുകൊണ്ട് നിങ്ങളെല്ലാവരും അത് ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല മിടുക്കി കുട്ടികളായിട്ടുള്ള നമ്മുടെ അമ്മക്കുട്ടന്മാർക്ക് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ ആസ്വദിക്കാനായിട്ടുള്ള അവസരം ഞാൻ തരികയാണ്. സ്റ്റേ കണക്റ്റഡ് വിത്ത് ലവ്. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

യെസ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഇത് മൈ റേഡിയോ 90 FM. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ. നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് മെയ് 11 ഇന്ന് നാഷണൽ ടെക്നോളജി ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്ന ഒരു ദിവസം ആട്ടോ. ഒരുപാട് ടെക്നോളജികളൊക്കെ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആ ഒരു ടെക്നോളജിയിൽ അധിഷ്ഠിതമായിട്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ആ ടെക്നോളജിയൊക്കെ ഒന്ന് സ്റ്റോപ്പായി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നത്? നമ്മൾ ഈ ശ്വാസം കിട്ടാതെ നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കില്ലേ? പണ്ടത്തെ ജനതയുടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വാസം കിട്ടാതെ ആയിരിക്കും മരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ജനതയുടെ ആവശ്യം എന്താണെന്ന്, അല്ലെങ്കിൽ ഇന്നത്തെ ജനതയുടെ ഒരു മരണം എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മളുടെ പ്രിയപ്പെട്ട ബിലോങ്ങിങ്സ് നഷ്ടപ്പെട്ട, പ്രത്യേകിച്ച് മൊബൈൽ ഫോണോ അങ്ങനെ എന്തെങ്കിലും ഒരു ടെക്നോളജിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അപ്പോൾ തീരും നമ്മുടെ കാര്യം. അത്രയും നമ്മൾ അഡിക്റ്റഡ് ആണ്, അറ്റാച്ച്ഡ് ആണ്. പക്ഷെ ഒരുപാട് നല്ല ഗുണങ്ങൾ ടെക്നോളജി പരമായിട്ട് നമ്മുടെ ഒക്കെ ലൈഫിലുണ്ട്. അപ്പോൾ നമ്മളുടെ ആ ഒരു ടെക്നോളജി പരമായിട്ടുള്ള കാര്യങ്ങളും ഗുണങ്ങളൊക്കെ അടിപൊളി ആവട്ടെ. എന്തായാലും നാഷണൽ ടെക്നോളജി ഡേയുടെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം തിരിച്ച് വീണ്ടും കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഇത് മൈ റേഡിയോ 90 FM. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറയാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. എന്തായാലും നമ്മുടെ SMS ക്വസ്റ്റിന്റെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ചോദ്യവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചോദ്യം ദാ പിടിച്ചോളൂ, ലക്ഷദ്വീപ് ഏത് കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഐ റിപ്പീറ്റ്, ലക്ഷദ്വീപ് ഏത് കടലിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ യെസ് നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. കുറച്ച് നല്ല പാട്ടുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഇത് മൈ റേഡിയോ 90 FM ആണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറയാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഇന്നൊരു വിഷസ് വന്നിട്ടുണ്ട്, ഒരു ആനിവേഴ്സറി വിഷസ് ആണ്. 25 വർഷം കംപ്ലീറ്റ് ചെയ്തു, സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത അച്ഛൻ്റെയും അമ്മയുടെയും മോളാണ് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പാർവതിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പാർവതിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിയാണ് ഇന്ന്. 25 വർഷം, ഗോൾഡൻ 25 ഇയേഴ്സ് ആണ് അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സോ സന്തോഷത്തോടുകൂടിയുള്ള ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും മനസ്സറിഞ്ഞ് ആശംസിക്കുകയാണ്. മംഗളങ്ങൾ വാരിക്കോരി ചൊരിയാം നമുക്കിനി. അധികം പാടി ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല നല്ലൊരു ദിവസമായിട്ട്. മാത്രമല്ല ലിറിക്സ് ഓർമ്മയില്ല. എന്തായാലും നമ്മുടെ മൈ റേഡിയോ 90 FM-ലെ ഇന്ത്യർ ക്രൂ മെമ്പേഴ്സിന് വകയും നമ്മളെ കേൾക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ലിസണേഴ്സിന് വകയും അതുപോലെ തന്നെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പേരിലും വിഷ് എ വെരി ബ്ലെസ്ഡ് ഹാപ്പി ആനിവേഴ്സറി. സോ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് അറിയിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ മൈ റേഡിയോ 90 FM-ൻ്റെ ഓഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക്. മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ.

My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാം.

0: നമ്മുടെ തട്ടത്തിൽ മറിയത്തിനകത്തൊരു ഡയലോഗ് ഉണ്ട്, തട്ടം നിനക്കൊരു വീക്ക്നെസ് ആണില്ലേ എന്ന്. എന്ന് പറയുന്ന പോലെ തന്നെയാണ് കൊച്ചുകുട്ടികളുടെ കാര്യം. എനിക്ക് കൊച്ചുകുട്ടികൾ ഭയങ്കര വീക്ക്നെസ് ആണ് കേട്ടോ. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട ലിസ്ണേഴ്സിനും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. കുട്ടികളെ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടാവുമോ? വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി നീറ. കുട്ടികളിലെ കിളിക്കൊഞ്ചലും അവരുടെ ഈ മോണകാട്ടിയുള്ള ചിരിയും അവരുടെ കുട്ടി സംസാരങ്ങളൊക്കെ ഭയങ്കര രസമായിരിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു പ്രിയ സുഹൃത്തിന്റെ മകൾക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തു, ഞാനും എന്റെ വേറൊരു സുഹൃത്തും. പ്രിയ സുഹൃത്ത് എന്ന് പറയുമ്പോൾ എനിക്കൊരു മകളുണ്ടാവും ഭാഗത്തിന് പ്രായമുള്ളൊരു സുഹൃത്ത് എന്ന് പറയുമ്പം എനിക്കതേ പ്രായമല്ല. ആൾക്ക് നല്ല പ്രായമുണ്ട്, എനിക്ക് പ്രായം കുറവാണ്, എന്നാലും ഇരിക്കട്ടെ. അങ്ങനെ ഞാനൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തു, ഞാൻ എൻ്റെ വേറൊരു സുഹൃത്തും കൂടെ. പക്ഷെ എനിക്ക് അന്ന് രാത്രി എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു ദിവസമായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ, കാര്യം എനിക്ക് അന്ന് ഭയങ്കരമായിട്ട് വയ്യാതിരിക്കുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു. പക്ഷേ എനിക്കൊരു മെസ്സേജ് നോട്ടിഫിക്കേഷൻ വന്നു, ഞാൻ തുറന്നു നോക്കിയപ്പോൾ എനിക്ക് ആ ഒരു സുഹൃത്തിൻ്റെ അടുത്തുനിന്ന് മെസ്സേജ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വളരെ റെയർ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ ആ ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് എനിക്കൊരു മെസ്സേജ്, ഞാൻ അത് ഓപ്പൺ ചെയ്തപ്പോൾ ഇങ്ങനെയായിരുന്നു,
1: ഗിഫ്റ്റ് കിട്ടി ആൻറ്റി, താങ്ക് യു.
0: ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ളൊരു വോയിസ്. ഞാൻ അമ്മേ, ഞാൻ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു മൊമെൻ്റ് ആയതുകൊണ്ടേ ഭയങ്കരമായിട്ട് സന്തോഷമായി. ശരിക്കും കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇന്നസെൻ്റ് ആണല്ലേ. നമ്മൾ ഭയങ്കര സ്നേഹത്തോടെ അവരെ ഒന്ന് ലാളിക്കുമ്പോഴും പരിചരിക്കുമ്പോഴൊക്കെ അവർ തിരിച്ച് ഭയങ്കര രസമായിട്ടാണ് നമ്മൾ സ്നേഹിക്കുന്നത്. വലിയവരാകുമ്പോൾ ഉണ്ടല്ലോ അവരുടെ ആഗ്രഹത്തിൻ്റെ ഇൻറ്റൻസിറ്റി കൂടും, പക്ഷെ കുഞ്ഞു കുട്ടികളാകുമ്പോൾ അവർക്ക് എന്ത് കൊടുത്താലും ഭയങ്കര സന്തോഷമായിരിക്കും. എന്തായാലും സംസാരിക്കാം കുറച്ച് നല്ല പാട്ടുകൾക്ക് ശേഷം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യ മേറിയാണ് നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് ഇവിടെയുള്ളത്. കുഞ്ഞു കുട്ടികളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? അപ്പോൾ കുഞ്ഞു കുട്ടികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന എൻ്റെ ലിസ്ണേഴ്സിൽ പലരും പാരൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരു വിഷമം വരും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളുടെ ഒരു വെക്കേഷൻ ടൈം കഴിഞ്ഞിട്ട് കുട്ടികളെ സ്കൂളിൽ ചേർക്കേണ്ട ടൈമായിട്ടുണ്ട്. ചില കുട്ടികളെ ആദ്യമായിട്ട് സ്കൂളിലോട്ട് ചേർക്കാനായിട്ട് കൊണ്ടുപോകുന്ന ഒരു മൊമെൻ്റ് ആയിട്ടുണ്ടാവും. ചില കുട്ടികളെ വെക്കേഷൻ ടൈമിലൊക്കെ ഇങ്ങനെ വീട്ടിൽ അടിച്ചു പൊളിച്ചിട്ട് ഇനി ഒരു മെയ് മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും ദൈവമേ എൻ്റെ മക്കളെ സ്കൂളിലോട്ട് വിടണമല്ലോ എന്നൊക്കെ ഒരു വിഷമം ഉണ്ടാവും. കാര്യം വീട്ടിൽ എത്ര അലമുണ്ടാക്കിയാലും ഓ ഇതിൻ്റെയൊക്കെ സ്കൂളൊന്ന് തുറന്നിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ പോലും ഉണ്ടല്ലോ. മക്കളുടെ ക്ലാസ് തുറക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു വിഷമമാണ്, എല്ലാവർക്കും ഉണ്ടാവില്ലേ? എന്നെ കേൾക്കുന്ന എൻ്റെ ലിസ്ണേഴ്സിൻ്റെ മുഖത്ത് ഒരു ചെറിയ വിഷമവും അതുപോലെ തന്നെ ഒരു പുഞ്ചിരിയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും ഇവിടെ എനിക്കിന്ന് പറയാനായിട്ടുള്ളത് 2027 മുതൽ 1-ാം ക്ലാസ് പ്രവേശനത്തിന് 6 വയസ്സാണ് എന്നാണ് ഇപ്പോഴത്തെ ഒരു കണക്കുകൾ പറയുന്നത് എന്നതിനെ കുറിച്ചായിരുന്നു. എന്തായാലും സംസാരിക്കുക അതിനെക്കുറിച്ച് കുറച്ച് നല്ല പാട്ടുകൾക്ക് ശേഷം. സ്റ്റേ ട്യൂൺഡ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

2077 മുതൽ ഒന്നാം ക്ലാസ് പ്രവേശനത്തിന് 6 വയസ്സാണ് കേട്ടോ. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബിൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. സ്കൂളുകളിലെ ഒന്നാം ക്ലാസ് പ്രവേശനം 6 വയസ്സാക്കാൻ 1 വർഷത്തെ തയ്യാറെടുപ്പിനാണ് കേരളം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് സ്കൂൾ പ്രവേശനം ദേശീയ വിദ്യാഭ്യാസ സമ്പ്രദായവുമായി പൊരുത്തപ്പെടാൻ 2027-28 അധ്യയന വർഷം മുതൽ 6 വയസ്സ് നിർബന്ധമാക്കണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പരിഷ്കാരം നടപ്പാക്കാൻ 5 വയസ്സുള്ള 100,000 കുട്ടികളെ സ്കൂളുകളിൽ നിന്ന് മാറ്റി നിർത്തേണ്ടി വരും. ഇവർക്ക് പ്രീ പ്രൈമറി സേവനം ലഭ്യമാക്കാനും ശുപാർശയുണ്ട്. സംസാരിക്കുന്നതിനെ കുറിച്ച് കുറച്ച് നല്ല പാട്ടുകൾക്ക് ശേഷം. സ്റ്റേ കണക്റ്റഡ് വിത്ത് ലവ്. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും ഇല്ല. മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം.
1: എങ്കേ എൻ മിസ്സൊരുത്തി എന്നുള്ള നെഞ്ചിൽ തീ കൊളുത്തി സൊല്ലാമൽ സെൻട്രൊരുത്തി എങ്കേയടി.
2: ചെക്ക് 1 2 3.

യെസ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. ഈ കുട്ടികളെ ഒന്നാം ക്ലാസ്സിൽ ചേർക്കുമ്പോഴുള്ള ഒരു പരമ്പരാഗത രീതിയിൽ മാറ്റങ്ങൾ വരുമ്പോൾ അത് പേരൻസിനും അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതിനായിട്ട് ബോധവൽക്കരണ ക്ലാസ്സുകൾ സംഘടിപ്പിക്കണം എന്നാണ് എസ് ഇ ആർ ടി ആവശ്യപ്പെടുന്നത്. 6 മുതൽ 14 വരെ വയസ്സുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസത്തിനാണ് 2009 വിദ്യാഭ്യാസ അവകാശ നിയമത്തിലെ വ്യവസ്ഥ. ഒന്നാം ക്ലാസ് പ്രവേശനം 6 വയസ്സാക്കാൻ 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിലും നിർദ്ദേശമുണ്ട് കേട്ടോ. കുട്ടികളുടെ മസ്തിഷ്ക വികാസത്തിന്റെ 85% വയസ്സിന് മുൻപാണ് സംഭവിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു നിർണായക ഘട്ടത്തിൽ അക്ഷരാഭ്യാസം പോലെയുള്ള ഔപചാരിക പഠനത്തിന് പുറമെ കളിയിൽ ഏർപ്പെടാനും അതുപോലെ തന്നെ സാമൂഹിക വൈകാരിക കഴിവുകൾ വികസിപ്പിക്കാനും വിനിയോഗിക്കണമെന്നാണ് എസ് ഇ ആർ ടിയുടെ അഭിപ്രായം കേട്ടോ. അപ്പോ അതനുസരിച്ചാണ് 6 വയസ്സിൽ ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം എന്നുള്ള രീതിയിലേക്ക് മുന്നോട്ട് വന്നത്. കുറച്ചധികം വെല്ലുവിളികളും ഒരുക്കങ്ങളും ഒക്കെ നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ കുറച്ച് നല്ല പാട്ടുകൾക്ക് ശേഷം സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: 2027 മുതൽ ഒന്നാം ക്ലാസ് പ്രവേശനത്തിന് 6 വയസ്സാട്ടോ. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഇത് മൈ റേഡിയോ 90 FM. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചയും മീറ. എന്തൊക്കെ വെല്ലുവിളികളും ഒരുക്കങ്ങളുമാണ് നമ്മൾ അതിനുവേണ്ടി ചെയ്യേണ്ടതെന്നൊന്ന് ഡിസ്കസ് ചെയ്താലോ. ഈ 6 വയസ്സ് നിർബന്ധമാക്കുമ്പോൾ 1 വർഷമുണ്ടല്ലോ, 5 വയസ്സായ 100,000 കുട്ടികളെ ഒന്നാം ക്ലാസ്സിൽ പ്രവേശിപ്പിക്കാതെ മാറ്റി നിർത്തേണ്ടതായിട്ട് വരും. സോ അവരുടെ ആ ടച്ച് പോകാതിരിക്കാനായിട്ട് അവർക്കായിട്ട് പ്രീ പ്രൈമറിയിൽ ഒരു അധിക വർഷ ബാലവാടിക സജ്ജമാക്കേണ്ടത് അത്യാവശ്യമാണ്. മാത്രമല്ല 5 വയസ്സുള്ളവരുടെ സ്കൂൾ പ്രവേശനം 1 വർഷത്തേക്ക് മരവിപ്പിക്കുമ്പോൾ അധ്യാപകരുടെ തസ്തികകളെയും ബാധിക്കും കേട്ടോ. അപ്പോൾ അവർക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് മെഷേഴ്സ് നമ്മൾ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മാത്രമല്ല പ്രവേശം 1 വർഷം നിൽക്കുമ്പോൾ ഫണ്ടിലോ അതുപോലെ തന്നെ സ്കൂളിന് ലഭിക്കുന്ന കുറച്ച് ആനുകൂല്യങ്ങളിലൊക്കെ വെല്ലുവിളികൾ വരും കേട്ടോ. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് മെഷേഴ്സ് എടുക്കാനായിട്ട്. എന്തായാലും എല്ലാം നല്ലതിന് വേണ്ടിയാന്നുള്ളൊരു പോസിറ്റീവ് തോട്ടോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. സ്റ്റേ ട്യൂൺഡ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ.
1: ലഗേ അപ്നാ

നമ്മുടെ മഹാത്മാഗാന്ധിജിയെയും വാജ്പേയിനെയും ഒക്കെ കാണാനായിട്ടൊരു അവസരം വന്നാൽ എന്തായിരിക്കും നിങ്ങൾ പറയുന്നത്? വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. ഈ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെയും മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയെയും കാണാം, മിണ്ടാം, ചോദ്യങ്ങൾ ചോദിക്കാം, അവരുത്തരം നൽകുകയും ചെയ്യും. എങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? ഒബ്വിയസ്ലി നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ ഇതെല്ലാം സാധിക്കുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതും നമ്മുടെ PM മ്യൂസിയത്തിൽ. ഡൽഹിയിലെ പ്രധാനമന്ത്രി സംഗ്രഹാലയത്തിൽ എത്തുന്ന സന്ദർശകർക്ക് മെയ് അവസാനത്തോടെ ഇതിനെല്ലാ അവസരം ഒരുങ്ങുന്നുണ്ട് കേട്ടോ. നേരത്തെ തന്നെ മ്യൂസിയത്തിൽ ഒരുക്കിയ സർദാർ പട്ടേലിന്റെയും APJ അബ്ദുൽ കലാമിന്റെയും ഹോളോബ്രിക്സ് ഡിജിറ്റൽ പതിപ്പിനൊപ്പമാകും വാജ്പേയിയും മഹാത്മാഗാന്ധിജിയും ഒക്കെ എത്തുന്നത്. രാജ്യത്തെ മുൻ പ്രധാനമന്ത്രിമാരുടെ ജീവിതവും പ്രവർത്തനങ്ങളും അവതരിപ്പിക്കുന്ന മ്യൂസിയമാണോ ഇത്? ശരിക്കും എന്തൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളൊക്കെ ഇങ്ങനെ ആലോചിക്കാറുണ്ടല്ലേ, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മളിൽ നിന്ന് വേർപെട്ട് പോയി കഴിയുമ്പോഴും അവരുമായിട്ട് സംസാരിക്കാനും കുറച്ചു നേരം മിംഗിൾ ചെയ്യാനൊക്കെ സാധിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ. ഇപ്പൊ AI സഹായത്തോടെ അതും പോസിബിൾ ആവുന്നു. എന്തായാലും കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് My Radio 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

അങ്ങനെ അങ്ങനെ ഒത്തിരി പാട്ടുകളും വിശേഷങ്ങളും കഥകളൊക്കെ കേട്ടും ആസ്വദിച്ചും തിരിച്ചു വരുമ്പോൾ ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി എമ്മീറയാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. യെസ്, നമ്മുടെ ഷോ ഇങ്ങനെ മൈൻഡ് അപ്പ് ആവാറായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മൊമെന്റിൽ നമ്മുടെ SMS ക്വസ്റ്റിന് കുറച്ച് പേരും കൂടെ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ മിസ്സായി പോയവരുണ്ട്. സോ അവർക്കായിട്ട് ഞാൻ ചോദ്യം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ചോദ്യം ഇതാണ്, ലക്ഷദ്വീപ് ഏത് കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഐ റിപ്പീറ്റ്, ലക്ഷദ്വീപ് ഏത് കടലിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനിയിപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ, യെസ്, നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറായിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. യെസ് ഗൈസ്, കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കിന് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

യെസ് ഗായ്സ്, അങ്ങനെ മനോഹരമായിട്ടുള്ള പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ കേട്ടും ആസ്വദിച്ചും തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യ മിറയാണ് കഴിഞ്ഞ 3 മണിക്കൂറായിട്ട് നിങ്ങളോടൊപ്പം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരുന്നത്. എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യം 10 മണി ആവാറായിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ എന്താണ് ഗായ്സ്, ഞാൻ എന്റെ ലിസണേഴ്സിന്റെ അടുത്ത് ടാറ്റാ ബൈ ബൈ പറഞ്ഞിട്ട് എന്റെ കുറച്ച് മീ ടൈമിലേക്കൊക്കെ എൻട്രി ചെയ്യാൻ പോവുകയാണ്. സോ ഇന്ന് മെയ് 11 ടെക്നോളജി ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുകയാണ്. സോ ശരിക്കും നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ടെക്നോളജികളാൽ അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം കിട്ടാത്തൊരു അവസ്ഥയായിരിക്കും. പക്ഷെ ചില സമയത്തെങ്കിലും നമ്മൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് നമ്മൾ പച്ചയായ മനുഷ്യനായിട്ട് ജീവിക്കണമെന്നും പലരും പറയാറുണ്ട്. ഈവൻ ഞാനും അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, പക്ഷേ നടക്കാറില്ല, മലയ ചീറ്റി പോകാറുണ്ട്. എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഇനിയിപ്പോ നാളെ കാണാമെന്നുള്ള ശുഭപ്രതീക്ഷ. തൽക്കാലം ടാറ്റ ബൈ ബൈ പറയുന്നത് മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യ മിറ ഓൺ മോർണിംഗ് ബെൽസ്. ഗൈസ്, യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹൈ ഹലോ, വെരി വെരി വെരി ഗുഡ് മോർണിംഗ് ഡിയർ തൃശൂർ. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി കുറേ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് വന്നിട്ടുള്ളത് വേറെ ആരുമല്ല, നിങ്ങളുടെ എല്ലാം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലിയാണ് കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ഇത് കറക്റ്റ് 10 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് തുടങ്ങുക അല്ലേ? ഇന്നലത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ഇന്നലെ മദേഴ്സ് ഡേ ആയിരുന്നു. നമ്മുടെയൊക്കെ ലൈഫിൽ വെച്ചിട്ട് ഏറ്റവും ആദ്യം നമുക്ക് ലഭിക്കുന്ന സ്നേഹം, ആ ഒരു കരുതൽ, അതാരുടെയാ? ജനിച്ച് വീഴും മുമ്പേ തന്നെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ള ആ ഒരു സ്നേഹം. ഒരു റൂൾസും റെഗുലേഷൻസും കണ്ടീഷൻസും ഒന്നും ഇല്ലാണ്ട് കടല് പോലെ പരന്ന് കിടക്കുന്ന ഒരു സ്നേഹം, കണ്ണീരൊപ്പുന്ന, തലോടി വളർത്തുന്ന, എന്നാ ചീത്ത പറയേണ്ട അടുത്ത് ചീത്ത പറയുന്ന അമ്മമാരുടെ ആ ഒരു സ്നേഹത്തിന് പകരം വെക്കാനായിട്ട് വേറെ ഒന്നും തന്നെ ഇല്ല. അങ്ങനെയുള്ള എല്ലാ അമ്മമാർക്കും വേണ്ടി

ഇന്നത്തെ പാട്ടുകളൊക്കെ ഞാൻ ദാ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് എല്ലാ അമ്മമാർക്കും ബിലേറ്റഡ് ഹാപ്പി മദേഴ്സ് ഡേ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള RJ അഞ്ജലിയാണ് കേട്ടോ.

ലൈഫിൽ ഏറ്റവും കൂടുതൽ സാക്രിഫൈസ് ചെയ്യുന്ന ഒരു കൂട്ടർ അമ്മമാരാണ് അല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണേ. മക്കൾക്ക് വേണ്ടിയിട്ട് സ്വന്തം ദാഹവും വിശപ്പും സ്വന്തം സന്തോഷങ്ങളും എല്ലാം സാക്രിഫൈസ് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടി ജീവിക്കുന്നവര്, അവരുടെ സന്തോഷം മാത്രം മുന്നിൽ കണ്ട് ജീവിക്കുന്നവര്, മാതൃസ്നേഹം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് വർണ്ണനാതീതമാണ് അല്ലേ. ഒരിക്കലും വില മതിക്കാനാവാത്ത ഒരു സ്നേഹം. മാതൃസ്നേഹത്തിന്റെ കഥ പറയുന്ന പൂതപ്പാട്ട് കേട്ട് വളർന്നിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. ഉണ്ണിക്ക് വേണ്ടിയിട്ട് സ്വന്തം കണ്ണുകൾ വരെ ചൂഴ്ന്നെടുത്ത് നൽകിയവളാണ് അമ്മ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.FM. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള RJ അഞ്ജലിയാണ് കേട്ടോ.

Once again, welcome back and very good morning, dear listeners. It's me, RJ Anjali, with your favorite show, Magic Logic. പ്രണയം ഉള്ളിലുള്ളവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മലയാളം മൂവിയാണ് അനാർക്കലി. ആ ഒരു മൂവിയുടെ റൊമാൻറ്റിക് സ്റ്റോറിയുടെ പോലെ തന്നെ അത്രമാത്രം അട്രാക്റ്റീവ് ആയിരുന്നു അതിൻ്റെ ലൊക്കേഷൻ അല്ലേ, ലക്ഷദ്വീപ്. ലൈഫിൽ ഒരിക്കലെങ്കിലും നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ് എന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ ലക്ഷദ്വീപിൻ്റെ കാര്യം പറയാനായിട്ട് കാരണം വേറെ ഒന്നുമല്ല, ഈ ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് കടലിലാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ. ലക്ഷദ്വീപ് ഏത് കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്? കറക്റ്റ് ആയിട്ട് ഉത്തരം അറിയുന്നവർ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന് പറയുന്ന നമ്പറിലേക്ക് ഉത്തരവും നിങ്ങളുടെ പേരും സ്ഥലവും കൂടിയിട്ട് അയച്ചു തരിക. അയക്കേണ്ട നമ്പർ ഞാൻ എന്താ ഒന്നുകൂടെ പറയാണ്, 9072879090. ഉത്തരം അയക്കുന്ന നേരം കൊണ്ട് നമുക്ക് എന്തായാലും കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടൊക്കെ കേട്ടിട്ട് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് RJ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

Once again, welcome back and very good morning, dear listeners. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. സെലിബ്രിറ്റീസിന്റെ പോസ്റ്റുകളായാലും കമന്റുകളായാലും എത്രയും പെട്ടെന്ന് എല്ലാവരെയും ശ്രദ്ധ പിടിച്ചു പറ്റാറുണ്ടല്ലേ. അങ്ങനെ ഇപ്പൊ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം പ്രീറ്റി വുമൺ പ്രീതി സിൻഡയുടെ ഒരു കമന്റ് ആണ് കേട്ടോ. ഈ 51-ാമത്തെ വയസ്സിലും ഇത്രയും പ്രീറ്റി ആയിട്ട് ഇരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള ഒരു ആരാധകന്റെ ചോദ്യത്തിന് കമന്റ് ഇട്ടുകൊണ്ട് ആ ഒരു രഹസ്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് പ്രീതി സിൻഡ. നമുക്കറിയാം 2004 വീർജറ എന്ന് പറഞ്ഞ മൂവിയിൽ ആ മൂവി തിയേറ്ററുകളിൽ എത്തിയപ്പോ 22 വർഷങ്ങൾക്ക് ശേഷമുള്ള വീറിനെയും സാറയൊക്കെ കാണിക്കുന്നുണ്ട്. ചുളിഞ്ഞ സ്കിന്നായിട്ട് മുടിയൊക്കെ നിറച്ച് ആകെ ഒരു കോലം കെട്ട രൂപം അല്ലേ. എന്നാല് സിനിമയിലെ പോലും ആ ഒരു പ്രായത്തെ വെല്ലുവിളിച്ചുകൊണ്ട് റിയൽ ലൈഫില് പ്രീതി സിൻഡയും ഷാറുഖ് ഖാനും ഇപ്പോഴും ആ ഒരു ചെറുപ്പം കീപ്പ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി പ്രീതി സിൻഡ. സോ തന്റെ ആ ഒരു ഗെയിം ചേഞ്ചിങ് സ്കിൻ കെയർ ടിപ്സ് ആരാധകർക്ക് വേണ്ടിയിട്ട് വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരം. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. It's me, RJ Anjali, with your favorite show, Magic Logic. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ പാട്ടുകൾക്കൊക്കെ ശേഷം.

നാച്ചുറൽ വേസിൽ എങ്ങനെ നമ്മുടെ സ്കിന്നിന്റെ ഒരു ബ്യൂട്ടി നിലനിർത്തിക്കൊണ്ടു പോവാം എന്നുള്ളത് തന്നെയാണ് പ്രീതിസിന്റെ പറയുന്നത് കേട്ടോ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജെ അഞ്ജലിയാണ്. പ്രീതിയുടെ ബ്യൂട്ടി പ്രൊട്ടക്ഷൻ രീതികൾ വളരെ സിമ്പിൾ ആണ്. വിപണിയിൽ ലഭിക്കുന്ന വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ബ്യൂട്ടി പ്രൊഡക്ട്സ് ഒന്നും ആള് യൂസ് ചെയ്യില്ലാത്രേ. അതുപോലെ തന്നെ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ക്രീമുകളും പ്രീതി യൂസ് ചെയ്യാറില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. പുറത്തിറങ്ങുമ്പോൾ സ്കിന്നിന് സംരക്ഷണം നൽകാനായിട്ട് സൺസ്ക്രീൻ മസ്റ്റ് ആണ്. ക്ലീൻ പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യുക. അതായത് ടോക്സിക് കണ്ടന്റ്സ് ഒന്നും ഇല്ലാത്ത വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ മാത്രമാണ് യൂസ് ചെയ്യാത്ര. മിക്ക ഡെർമറ്റോളജിസ്റ്റുകളും നിർദ്ദേശിക്കാറുള്ള റെറ്റിനോൾ പ്രീതി പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നുണ്ട്. ഹാർഡ് കെമിക്കൽസ് സ്കിന്നിന്റെ നാച്ചുറാലിറ്റി നശിപ്പിക്കുന്നതാണ് താരത്തിന്റെ ഒരു അഭിപ്രായം. നമ്മുടെ സ്കിന്നിനെ ഇപ്പോഴും ബ്രീത്തിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരിടം നൽകണം എന്നാണ് പ്രീതി പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് മേക്കപ്പിന്റെ യൂസ് തന്നെ പരമാവധി കുറയ്ക്കുന്നത്. ബ്യൂട്ടി എന്ന് പറയുന്നത് വെറും ക്രീമുകളിലല്ല, വേറെയും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ടെന്നാണ് പ്രീതിയുടെ പക്ഷം കേട്ടോ. സ്റ്റേ ട്യൂൺ, തിരിച്ചു വരാം. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർജെ അഞ്ജലിയാണ് കേട്ടോ.

സോ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് പ്രീതി സിൻഡയുടെ ആ ഒരു തിളങ്ങുന്ന ചർമ്മത്തിന്റെ രഹസ്യമായിരുന്നു അല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർ ജെ അഞ്ജലിയാണേ. സൗന്ദര്യം എന്ന് പറയുന്നത് വെറും ക്രീമുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നാണ് പ്രീതി ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ ലൈഫ് സ്റ്റൈലും സ്കിന്നില് റിഫ്ലക്ട് ചെയ്യൂത്രേ. സോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആളെ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും കൂടി പ്രീതി വെളിപ്പെടുത്തേണ്ടായി. ആരോഗ്യകരമായിട്ടുള്ള ഒരു ഡയറ്റ് എപ്പോഴും ശീലാക്കണം. ചിട്ടയായ വർക്കൗട്ടുകള് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുകയും സ്കിന്നിന് തിളക്കം നൽകുകയും ചെയ്യുന്നുണ്ട്. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഉറക്കം സൗന്ദര്യത്തിന് വളരെ അത്യാവശ്യമാണ് അത്രേ. ഇനി അതിനേക്കാളുമൊക്കെ ഏറെയായിട്ട് മാനസിക സമ്മർദ്ദം മാക്സിമം റിഡ്യൂസ് ചെയ്യുക. സ്ട്രെസ് കുറയ്ക്കുന്നത് സ്കിന്നിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തും എന്നാണ് പ്രീതിയുടെ പക്ഷം. ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ചില കാര്യങ്ങളോട് നോ പറയണം എന്ന് പ്രീതി ഓർമ്മിപ്പിക്കുന്നുണ്ട്. സ്റ്റേ ട്യൂൺഡ്, തിരിച്ചു വരാം. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലിയാണ് കേട്ടോ.

നമ്മുടെ മാക്സിമം നമുക്ക് സ്കിന്നിന്റെ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്നുള്ളത് ശരിക്കും യാഥാർത്ഥ്യമായിട്ട് മാറും അല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. പ്രായമൊക്കെ കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ സ്കിന്ന് ചുളിയാനും മങ്ങാനും ഒക്കെയുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം തിരിച്ചറിഞ്ഞ് അതൊക്കെ ഉപേക്ഷിക്കാനായിട്ട് പ്രീതി പറയുന്നുണ്ട്. പുകവലി, മദ്യപാനം, ഓവറായിട്ട് വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഇതൊക്കെ സ്കിന്നിന്റെ സ്വാഭാവികമായിട്ടുള്ളൊരു ഭംഗി നശിപ്പിക്കും. സോ ഇത്തരം ദുശീലങ്ങള് പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ സ്കിന്നിന്റെ ആ ഒരു യൗവനം നമുക്ക് നിലനിർത്താൻ പറ്റും. ഒപ്പം തന്നെ പ്രീതി പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്, ധാരാളമായിട്ട് വെള്ളം കുടിക്കുക. തിളങ്ങുന്ന ചർമ്മത്തിന് ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു വഴിയാണ് ഈ വെള്ളം കുടിക്കുന്നത്. സ്കിന്നിലെ ഈർപ്പം നിലനിർത്താനും വിഷാംശങ്ങൾ പുറന്തള്ളാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതും പ്രീതിയുടെ സൗന്ദര്യ മന്ത്രങ്ങളിൽ ഒന്നാണെന്ന് പ്രീതി വെളിപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടി ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

Once again, welcome back and very good morning, dear listeners. It's me, RJ Anjali, with your favorite show, Magic Logic. മൂവീസിലെ ചില ലുക്സ്, ചില ഔട്ട്ഫിറ്റ്സ് ഒക്കെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലെ ഇടം പിടിക്കുന്നതാണ്. മാത്രമല്ല, നമ്മളെല്ലാവരും അത് ഇമിറ്റേറ്റ് ചെയ്ത് അതേ മോഡൽ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്ത് വെയർ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നവരുമാണ്. അക്കൂട്ടത്തിലെ വർഷങ്ങൾക്ക് ശേഷം ഇന്നും നിലനിൽക്കുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. തീം ബേസ്ഡ് ബ്രൈഡൽ ട്രെൻഡുകളുടെ ഈ ഒരു കാലത്ത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഫാഷൻ ഐക്കണായ ആഷിന്റെ, യെസ്, ഐശ്വര്യ റായിയുടെ ദിൽ കാ റിഷ്ത എന്ന് പറയുന്ന മൂവിയിൽ ആഷ് ധരിച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്വപ്ന തുല്യമായ ലാവൻഡർ ബ്ലൂ ലെഹങ്ക ഇന്നും അത്രമാത്രം ട്രെൻഡിങ് ആണ്. ആ ഒരു മൂവി ഇറങ്ങിയിട്ട് ഇപ്പൊ കൊല്ലം കുറെ കഴിഞ്ഞു. അന്നത്തെ കാലത്ത് തന്നെ മിനിമം ഒരു 1000+ ഡിസൈൻസ് അതേ കളറില് ആ മോഡൽ ലെഹങ്കയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത്രേ ഒരൗട്ട്ഫിറ്റ് അത്രമാത്രം കാലം നിലനിൽക്കുക, അതിന്റെ ഒരു ട്രെൻഡ് പോവാതെ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്രമാത്രം അട്രാക്റ്റീവ് ആയതുകൊണ്ട് തന്നെയല്ലേ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM, കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള RJ അഞ്ജലിയാണ് കേട്ടോ.

90s അവസാന കാലഘട്ടത്തില് ആഷ്നെയും അർജുൻ രാംപാലിനെയും നായിക നായകന്മാരാക്കിക്കൊണ്ട് ഇറങ്ങിയ മൂവി ആയിരുന്നു ദിൽകാരിഷ്ട. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്, ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്. ആ ഒരു മൂവിയിലെ ആഷിന്റെ ആ ഒരു ബ്രൈഡൽ ഔട്ട്ഫിറ്റ് ഇപ്പൊ ചർച്ച ചെയ്യപ്പെടാൻ കാരണം റീസെന്റ് നീത ലല്ല പങ്കുവച്ച ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് തന്നെയാണ് കേട്ടോ. അതിനകത്ത് നീത പറയുന്നത് ഇങ്ങനെയാണ്, പതിറ്റാണ്ടുകൾക്ക് ശേഷവും സ്ത്രീകൾ ഈ ഒരു ലുക്ക് റീക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കസ്റ്റം ഡൈഡ് മുതൽ കൈകൊണ്ട് നിർമ്മിച്ച സിൽവർ എംബ്രോയിഡറി വരെ ഓരോ ഡീറ്റെയിലിങ്ങും കരകൗശല വിദഗ്ധരെ ശ്രദ്ധാപൂർവ്വം സൃഷ്ടിച്ചിട്ടാണ് ആ ഒരു മൂവിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓർഗൻസ മെറ്റീരിയലിൽ നിർമ്മിച്ച ലെഹങ്ക ചോളിയായിരുന്നു അത്രേ അത്. പക്ഷെ അതിന്റെ ബ്ലൗസ് എൻ്റെ ഡിഫറെന്റ് ആയിരുന്നു. അതിന് അവരെ ബ്ലൗസിന്റെ മുൻഭാഗത്ത് കുർത്തിയുടെ ഒരു സ്ട്രക്ചറും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ സെന്ററിൽ ഒരു സ്ലിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത്രേ. ആ ഒരു സ്ലിറ്റ് ആയിരുന്നു ആ ഒരു ലെഹങ്കയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഹോൾ ലുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകമായിട്ട് ഡിസൈൻ ചെയ്യിച്ച ആഭരണങ്ങളും അവരതിനു വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആഷിനും ആ ഒരു ലെഹങ്ക അത്രമാത്രം ഫേവറേറ്റ് ആയിരുന്നു. കാരണം ആഷ് പറഞ്ഞിരുന്നത് ആളുടെ കണ്ണുകൾക്ക് നന്നായി ചേരുന്ന ഒരു നിറമായിരുന്നു ആ ഒരു ലെഹങ്കയുടെ എന്നാണ്. ഡിസൈൻ ഫുള്ളി ട്രഡീഷണലോ ഫുള്ളി വെസ്റ്റേണോ ആവാത്തതുകൊണ്ട് തന്നെ ഏതൊരു സമയത്തും യൂസ് ചെയ്യാം എന്നുള്ളത് തന്നെയായിരുന്നു ഈ ഒരു ബ്രൈഡൽ ഡിസൈനിങ് വെയറിന്റെ പ്രത്യേകത. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.fm. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി.

മഴയൊക്കെ തുടങ്ങിയ സ്ഥിതിക്ക് ഇപ്പൊ തുടങ്ങട്ടോ പനിയും നീരുവീഴ്ചയും ജലദോഷമായിട്ട് അങ്ങനെ കുറേ സംഭവങ്ങള്. ഈ ഒരു സമയത്ത് ശരീരത്തിന്റെ പ്രതിരോധ ശക്തി എന്നുള്ളത് കൂട്ട് തന്നെ വേണം അല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. റെസിസ്റ്റിവിറ്റി കൂട്ടാനായിട്ട് ഏറ്റവും ബെസ്റ്റ് വൈറ്റമിൻ സി ആണ്. ഈ വൈറ്റമിൻ സി നമുക്ക് ഫുഡ് ഇൻടേക്ക് ചെയ്യുന്ന കിട്ടുകയാണെങ്കിൽ അടിപൊളിയാണ്. ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഒന്നാണ് നെല്ലിക്ക അല്ലേ. നെല്ലിക്ക ചുമ്മാ കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര രസമുള്ള പരിപാടിയൊന്നുമില്ല. അപ്പോഴേ അത് ഹൽവ നമുക്ക് കഴിച്ചാലോ. നെല്ലിക്ക കുരുവൊക്കെ കളഞ്ഞിട്ട് ആവിയിലൊന്ന് വേവിച്ചിട്ടേ നല്ല ഫൈൻ ആയിട്ട് അരച്ചെടുക്കുക. ഈ അരപ്പും ശർക്കര ചീകിയതും സ്വല്പം ചുക്കുപൊടിയും സ്വല്പം നെയ്യും കൂടി ചേർത്ത് നന്നായി അങ്ങ് കുറുക്കിയെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റി സെറ്റ് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാല് ഞാൻ ഈ പറഞ്ഞ നെല്ലിക്ക അലുവ റെഡിയാണ്. അടിപൊളി ടേസ്റ്റാണ്. നെല്ലിക്ക എന്ന് അറിയും കൂടിയില്ല. നെല്ലിക്കയുടെ ഒരു പച്ചക്കുത്തു ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. റെസിസ്റ്റിവിറ്റി കൂടുന്ന കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലിയാണ്. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

Once again, welcome back and very good afternoon, dear listeners. It's me, RJ Anjali, with your favorite show, Magic Logic. So, നമ്മുടെ ഇന്നത്തെ SMS question ഇനിയും ഉത്തരം അയക്കാത്തവർ കുറച്ച് പേര് കൂടി ഉണ്ട് അല്ലേ? ആ കുറച്ച് പേർക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ ചോദ്യം ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. അനാർക്കലി എന്ന് പറയുന്ന മൂവി കൂടെ നമ്മളെല്ലാവരും കണ്ട് പരിചിതമായിട്ടുള്ള ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ്. ഈ ലക്ഷദ്വീപ് ഏത് കടലിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നായിരുന്നു നമ്മുടെ ഇന്നത്തെ SMS question. ലക്ഷദ്വീപ് ഏത് കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്? കറക്റ്റ് ആയിട്ട് ഉത്തരം അറിയുന്നവര് എത്രയും പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കുക, വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുക, നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഉത്തരവും നിങ്ങളുടെ പേരും സ്ഥലവും കൂടിയിട്ട് അയച്ചു തരിക. അയക്കേണ്ട നമ്പർ 9072879090. 9072879090. കറക്റ്റ് ഉത്തരം അയക്കുന്നവരില് തെരഞ്ഞെടുക്കുന്നവരെ കാത്തിരിക്കുന്നത് അടിപൊളി സമ്മാനങ്ങളാണ്. ഉത്തരം അയക്കുന്ന നേരം കൊണ്ട് നമുക്ക് കുറച്ച് ബ്യൂട്ടിഫുൾ പാട്ടുകൾ വെയിറ്റിംഗ് ആണ്. ആ പാട്ടൊക്കെ കേട്ടിട്ടൊന്ന് റിലാക്സ് ചെയ്തിട്ട് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്, കൂടെ നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റേഷൻ ആയിട്ടുള്ള മൈ റേഡിയോ 90 FM-ൽ വേറെ ആരുമല്ല, നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള RJ അഞ്ജലി ആണ് കേട്ടോ.

ഹൈ ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടി ഇത്രയും നേരമായിട്ട് കത്തി വെച്ചുകൊണ്ടിരുന്നത് വേറെ ആരുമല്ല, നിങ്ങളുടെ എല്ലാ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലി ആയിരുന്നു കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം 1 മണിയാവാറായി. ദാറ്റ് മീൻസ് നമുക്ക് ഇന്നത്തെ ദിവസം ടാറ്റാ ബൈ ബൈ പറയാറ്. ഇനി വീണ്ടും കേട്ടുമുട്ടാൻ ഒരു ദിവസം നമുക്ക് കാത്തിരിക്കേണ്ടതുണ്ട്. ഈ കാത്തിരിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്ര സുഖമുള്ള പരിപാടിയൊന്നുമല്ല അല്ലേ. ചില കാത്തിരിപ്പുകൾ നമുക്ക് എന്നും ഒരുപാട് ആനന്ദം നൽകുന്നതാണ്. എന്നാല് ചില കാത്തിരിപ്പുകൾ ഉണ്ടല്ലോ, അത് വേനലും മഴയെ കാത്തിരിക്കുന്ന പോലെയാ. കാഞ്ചനമാല മൊയ്തീനെ കാത്തിരുന്ന പോലെ ഒരിക്കലും അവസാനിക്കാത്ത കുറെ കാത്തിരിപ്പുകളൊക്കെ നമ്മുടെ എല്ലാവരും ലൈഫിൽ ഉണ്ടാവും അല്ലേ. കാത്തിരിപ്പുകളുടെയൊക്കെ അവസാനം സന്തോഷം നിറഞ്ഞത് മാത്രമായിട്ട് മാറട്ടെ എന്നും ഞാൻ പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടും എനർജറ്റിക് ആയിട്ടും ലവബിൾ ആയിട്ടും ഇരിക്കുക. അടുത്ത ദിവസം വീണ്ടും കേട്ടുമുട്ടാം എന്നുള്ളൊരു ഹോപ്പിൽ ഞാൻ വിട പറയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലി. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

Hey, hello, good afternoon, my dear listeners. Welcome to my radio 98.4. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്ക് അടിച്ചുകൊണ്ട് അർഷേ നിറജ ചാനക്ക് എന്താ അവിടെ എത്തിയിട്ടുണ്ട്? കൃത്യ സമയത്ത് തന്നെ. ഏതൊക്കെയാണ് പരിപാടീസ്? എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുകയാണോ? കുറച്ചു നാളായിട്ട് ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ തണവുള്ള ഫുഡായിരുന്നു ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുണ്ടായിരുന്നെ. അതിൽ സ്കോർ ചെയ്തു എന്നൊക്കെ പറയാം. ഇപ്പോ ചുറ്റുള്ളതൊന്നും കാണുന്നില്ല എന്നൊക്കെ പറയും പോലെയാണ്. അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടിരിക്കുകയാണ്. ഇപ്പോ കഴിക്കാനായിട്ട് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്താണെന്നറിയോ? നല്ല ചൂട് കഞ്ഞിയും പിന്നെ ചമ്മന്തിയും. ആഹാ, എന്തൊരു ടേസ്റ്റ്! അതോ ഇങ്ങനെ പനിയൊക്കെ പിടിച്ചിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനൊക്കെ ടേസ്റ്റ് കുറച്ചുകൂടെ കൂടുതലായിരിക്കുള്ളൂ അല്ലേ? ഇതൊക്കെ ആയാലും കൃത്യ സമയത്ത് തന്നെ പൂർവ്വാധികം ശക്തിയോടുകൂടി ഞാൻ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങളും ജോയിൻ ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നതോ? അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്ക് ഇഷ്ടം. ഇനിയിപ്പോ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒന്ന് സെറ്റായിട്ട് വായിട്ടോ. സൈഡിനായിട്ട് ബ്യൂട്ടിഫുള്ള പാട്ടുകൾ കൂടി ട്യൂൺ ചെയ്യുന്നുണ്ട്. പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 98.4. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിറജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിറച്ച് ജാനക്കിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ഇന്നലത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തായിരുന്നോ? ഇന്നലെ മദേഴ്സ് ഡേ ആയിരുന്നു അല്ലെ? ഒരു കുഞ്ഞ് ആദ്യമായി കാണുന്ന മുഖം, അതുപോലെ തന്നെ നമ്മൾ അറിയുന്നതിന് മുൻപ് തന്നെ നമ്മളെ സ്നേഹിച്ച ഒരാള് വീണാൽ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു, അതുപോലെ തന്നെ നമ്മൾ കരയുമ്പോ ഉള്ളിൽ കരഞ്ഞിട്ട് ചിരിച്ചു നിൽക്കുന്ന നമ്മുടെ അമ്മമാരുടെ ദിവസം അല്ലേ? ജീവിതത്തിൽ എത്ര വലിയവരായാലും അമ്മയുടെ മുന്നിൽ നമ്മൾ ഇന്നും കുഞ്ഞു കുട്ടികൾ തന്നെയാണ്. നമ്മുടെ ഓരോ വിജയത്തിന്റെ പിന്നിലും അവരുടെ പ്രാർത്ഥനയും ഓരോ സന്തോഷത്തിന്റെയും അവരുടെ ഒരു ത്യാഗത്തിന്റെയും കഥയുണ്ടല്ലേ പറയാനായിട്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഈ മദേഴ്സ് ഡേ മാത്രമല്ല, എല്ലാ ദിവസവും എല്ലായ്പ്പോഴും ഒരേ ചേർത്ത് തന്നെ പിടിക്കായി. അതായത് നമ്മുടെ പട്ടികൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പട്ടികളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിറച്ച് ജാനക്കിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അടക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. അങ്ങനെ ആ ഒരു ചോദ്യം അങ്ങോട്ട് കൈയോടെ ചോദിക്കുക എന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല നമ്മുടെ ഇന്നത്തെ എസ് എം എസ് ചോദ്യത്തിന്റെ കറിയാണ്. ഒട്ടും സമയം കളയാതെ നമുക്ക് ആ ഒരു ചോദ്യം എന്താണെന്ന് നോക്കാല്ലേ. യെസ്, നമ്മുടെ ഇന്നത്തെ എസ് എം എസ് ചോദ്യം എന്ന് പറഞ്ഞാൽ, ലക്ഷദ്വീപ് ഏത് കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഐ റിപ്പീറ്റ്, ലക്ഷദ്വീപ് ഏത് കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്? അപ്പൊ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072879709090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്നാലും ഉത്തരം വായിക്കുന്ന സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർച്ചയും നിറച്ച ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയും നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. നമ്മുടെ സിനിമാ വിശേഷങ്ങളുടെ നിറയിട്ടുണ്ടല്ലേ. സിനിമാ വിശേഷങ്ങളിൽ ഇന്ന് അമ്മയെ കുറിച്ച് പറഞ്ഞപ്പോ എന്റെ മനസ്സിലൊരു പാട്ട് ഓടിയെത്തി. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ആ ഒരു സിനിമ തന്നെയാകാന്ന്. ഏതാണല്ലേ, ലവ് യു മമ്മി. ഐ തിങ്ക് ഇത് പറഞ്ഞപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതാണ് എന്ന്. യെസ്, സിദ്ദിഖ് സംവിധാനം ചെയ്ത 2015 പുറത്തിറങ്ങിയ ഭാസ്കർ ദി റാസ്കൽ എന്ന മൂവിയെ കുറിച്ചാണ്. ഇതിലെ നമ്മുടെ മമ്മൂക്കയും അതുപോലെ തന്നെ നയൻതാരയും കേന്ദ്ര കഥാപാത്രങ്ങൾ ായി അവതരിപ്പിച്ചിട്ടുണ്ടല്ലേ. അതുപോലെ തന്നെ മെയിൻ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി മൂവിയാണ്. ഒരു അമ്മയുടെയും മകളുടെയും ആ ഒരു ലവിനെ കുറിച്ചും അതുപോലെ തന്നെ അച്ഛന്റെയും മകന്റെ ഒരു ബോണ്ട് ലവിനെ കുറിച്ച് ഹീറോ സിനിമയിൽ പറയുന്നുണ്ട് അല്ലെ. എന്തായാലും നമുക്ക് അവരുടെ കഥയിലേക്കൊക്കെ വരുന്നതിന് മുൻപായി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാടുകൾ നിറമായിട്ടുണ്ട് പാടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷ് നിരജ് ജാനകിയാണ് നിങ്ങളുടെ

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഭാസ്കർ ദ റാസ്കൽ മൂവിയിലേക്ക് വരുമ്പോൾ ഒരു മാസ് കോമഡി ഇമോഷൻസ് എല്ലാം കൂടി ഒരു പാക്കേജ് ആണല്ലേ. നമ്മുടെ മമ്മൂക്ക് അവതരിപ്പിച്ച ഭാസ്കർ ഒരു ടഫ് ആൻഡ് ടഫ് ബിസിനസ്സുകാരൻ, പക്ഷേ ഉള്ളിൽ നല്ലൊരു അച്ഛനാണ്. അത് ഈ സമയം നയൻതാര അവതരിപ്പിച്ച ഹിമ, ഒരു സിമ്പിൾ ശാന്തമായ അമ്മ, ഒരു കഥാപാത്രം. ഇവരുടെ കുട്ടികൾ തമ്മിലുള്ള സൗഹൃദമാണ് ഈ ഒരു കഥയെ കൂടുതൽ രസകരമാക്കുന്നത്. സിനിമയിലെ ഏറ്റവും വലിയ പ്ലീസ് എന്താന്ന് ചോദിച്ചാൽ, കുടുംബമായിട്ട് കാണാൻ പറ്റിയ ചിരിക്കാനുള്ള ഒരുപാട് എലമെന്റ്സ് ഈ ഒരു സിനിമയിൽ ഉണ്ടല്ലേ. വൈബ് ചെയ്യാൻ പറ്റൊരു മൂവിയാണ്. അതുപോലെ തന്നെ ചില കോമഡി സീനുകളൊക്കെ നല്ല ടൈമിംഗിൽ തന്നെ വർക്ക് ആകുന്നുണ്ട്. മെയിൻലി സിനിമയെ കുറിച്ച് പറയുമ്പോൾ അച്ഛന്റെയും അമ്മയുടെയും പ്രാധാന്യത്തെ കുറിച്ച് പറയുന്നുണ്ട് മക്കളുടെ ആ ഒരു ലൈഫിൽ, അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഓരോ എലമെന്റ്സും പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. എന്തായാലും അതിലേക്കൊക്കെ വരുന്നതിന് മുൻപായി നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ നിറച്ച് ചാനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷേ നിരഞ്ജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഭാസ്കർ ദ റാസ്കൽ മൂവിയിലേക്ക് വരുമ്പോൾ സിദ്ദിഖിന്റെ സിഗ്നേച്ചർ സ്റ്റൈൽ നമുക്ക് ഈ ഒരു സിനിമയിൽ മുഴുവൻ കാണാനായിട്ട് പറ്റുള്ളേ. വളരെ ലളിതമായ കഥയാണ്, എന്റർടൈനിങ് അവതരണം, അതുപോലെ തന്നെ ഫാമിലി ഓഡിയൻസിനെ കണക്ട് ചെയ്യുന്ന മുഹൂർത്തങ്ങൾ. ഗാനങ്ങളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നമ്മളെ കണക്ട് ചെയ്യുന്ന ഒരു ഫീല് തന്നെയാണല്ലേ. അതുപോലെ തന്നെ ചില ഭാഗങ്ങളൊക്കെ നമുക്ക് പ്രിഡിക്റ്റബിൾ മൊമെന്റ്സ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിനിമ കണ്ടിറങ്ങുമ്പോൾ നമുക്കൊരു ഹാപ്പി ഫീലിംഗ് ആയിരിക്കുള്ളൂ അല്ലേ. ഹാപ്പി ആയിട്ട് നമുക്ക് കണ്ടിറങ്ങാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ആയിട്ടുള്ള സിനിമകളിൽ ഒന്നാണ് ഈ ഒരു സിനിമ. ആൻഡ് നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള, നമ്മൾക്ക് ഒരുപാട് പരിചിതമായ മുഖങ്ങൾ ഈ ഒരു സിനിമയിൽ കാണുമ്പോൾ നമ്മൾക്കത് റിലേറ്റബിൾ ആയിരിക്കുള്ളൂ അല്ലേ. കുറച്ചുകൂടി കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. എന്തായാലും നമ്മുടെ കഥയിലേക്ക് വരുമ്പോൾ കണ്ണുള്ളപ്പ് കണ്ണിന്റെ വില അറിയില്ല എന്നൊക്കെ പറയും പോലെ ഈ പാരന്റ്സ് നമ്മുടെ ലൈഫിൽ എത്ര മാത്രം ഇമ്പോർട്ടൻസ് ആണ്, എല്ലാവരും കൂടി കൂടുമ്പോൾ ഒരു ഹാപ്പിനെസ്, അതിനെയൊക്കെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് ഒരുപാട് ഉണ്ടല്ലേ. അതായത് നമ്മുടെ പാട്ടുകൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷവും കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരഞ്ജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.
1: ചെല്ലത്തലിവിടെ ഏറ്റുമുണ്ടകല മുല്ലത്തലിന് കാതുകുത്തിനൊരു മാരിപ്പെണ്ണ് നീരാടി വരും ഒരു പുഴയോരത്തുമു വന്തി മറയണ നേരത്തെന്തിന് കാടുകേറി നീ തിരുമാലിക്കാറ്റേ. അന്തിക്കിത് വഴി വന്ന ബീവിയുടെ കൊഞ്ചിക്കുളികണ കാച്ചിലമ്പുകളിൽ ഓടിത്തൊട്ട് മിണ്ടാതെ ഉളിറി രങ്ങാടി ഇന്ന് പാട്ടായി വെറും ഒരു വക്കാണത്തിന് വട്ടമൊരുക്കണ കുട്ടിക്കുറുവാൽ.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷേ നിരഞ്ജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഭാസ്കർ ദ റാസ്കൽ മൂവിയുടെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ അതിൽ മെയിൻ ആയിട്ട് പറയുന്നത് കുടുംബ ബന്ധങ്ങളുടെ വിലയും അതുപോലെ തന്നെ സ്നേഹത്തിന്റെ ശക്തിയുമാണല്ലേ. ഭാസ്കർ ഒരു കടുപ്പമുള്ള മനുഷ്യനായി തോന്നിച്ചെങ്കിലും അവസാനം കുടുംബത്തിനും കുട്ടികൾക്കും വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ഒരു സ്നേഹമുള്ള അച്ഛനായി സിനിമ കാണുകയാണല്ലേ. അതുപോലെ തന്നെ കുട്ടികളുടെ നിഷ്കളങ്കമായ ചിന്തകളും സ്നേഹവും വലിയവരുടെ ജീവിതം പോലും മാറ്റിമറിക്കാനാകുമെന്ന് ഒരു ചിത്രത്തിൽ പറയുന്നുണ്ട്. പിന്നെ ഏറ്റവും ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ്, കടുപ്പമുള്ള ആളായാലും സ്നേഹവും കുടുംബവും മുന്നിലെത്തുമ്പോൾ ഹൃദയം മൃദുവാകുമല്ലേ. അതുപോലെ പണവും പവറും മാത്രമല്ല, കൂടെ നിൽക്കുന്ന ആളുകളാണ് ജീവിതത്തിലെ യഥാർത്ഥ സമ്പത്ത്. അങ്ങനെ ഈ ഒരു സിനിമ കാണാനായിട്ടിരിക്കും, ഒരു ഫീൽ ഗുഡ് മൂവി തന്നെയാണ്. സോ ഐ തിങ്ക് ഇത് കാണാത്തവരായിട്ട് അങ്ങനെ ആരും കാണില്ല. എന്തായാലും അതോടൊക്കെ തന്നെ കൂടുതൽ ഈ ഒരു സിനിമയെ കുറിച്ച് പറയുന്നില്ല. എന്തായാലും നമ്മുടെ പാട്ടുകൾക്കുള്ള ഒരു നിറമായിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം അടുത്ത മൂവി വിശേഷങ്ങളുമായി കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ നിരഞ്ജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെ.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ബ്രിട്ടീഷ് ചലച്ചിത്ര ടെലിവിഷൻ രംഗത്ത് ഇന്ന് സജീവ സാന്നിധ്യമായ ശിവ റായ് ചാന്ദനെ മലയാളികൾക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയില്ല അല്ലേ. 2007 പുറത്തിറങ്ങിയ ഗോൾ എന്ന ചിത്രത്തിൽ ഫുട്ബോളിനെ ജീവശ്വാസമായി കാണുന്ന പയ്യനായി താരം നടത്തിയ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടതായിരുന്നു. രോഹൻ എന്ന കഥാപാത്രത്തിന്റെ അനിയനായ രാഹുലായാണ് ശിവ അഭിനയിച്ചത്. മലയാളത്തിൽ ആ കഥാപാത്രത്തിന് വേണ്ടി ശബ്ദം നൽകിയത് നടൻ ായിരുന്നു. ഗോൾ എന്ന സിനിമയ്ക്ക് ശേഷം പിന്നീട് മലയാള സിനിമകളിൽ ശിവയെ കണ്ടിട്ടില്ലെങ്കിലും ഇന്ന് രാജ്യാന്തര തലത്തിൽ ശ്രദ്ധേയനായൊരു സംവിധായകനും നടനും എഴുത്തുകാരനുമായി ശിവ വളർന്നു കഴിഞ്ഞു. അതുപോലെ 2021 പുറത്തിറങ്ങിയ ഹോളിവുഡ് ചിത്രം മെന്റർടൈൻസിലും ചെറിയൊരു വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു താരം. മലയാള സിനിമയിൽ നിന്ന് തുടങ്ങിയ ആ യാത്ര ഇന്ന് ലോക സിനിമയുടെ വലിയ വേദികളിൽ എത്തി നിൽക്കുകയാണല്ലേ. ഓരോ സിനിമാ പ്രേമികൾക്കും അഭിമാനകരമായ കാര്യമാണിത്. ഇതൊക്കെയായാലും ഈ വിശേഷങ്ങൾക്കിടയിൽ നമ്മുടെ പാട്ടുകൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർച്ചേ നിറച്ച് ശനക്കിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ചരക്കിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ഇനി നമുക്ക് ഒ ടി ടിയിലെ വിശേഷങ്ങളിലേക്ക് പോവാല്ലേ. ഒ ടി ടിയിലെ റിലീസിനെത്തിയ സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യം എടുത്തു പറയേണ്ടതാണ് നമ്മുടെ മലയാള സിനിമയിൽ പുതു ചരിത്രം രചിച്ച വാഴാറ്റു, ബ്ലാക്ക് ഹ്യൂമറിലൂടെ പ്രേക്ഷകർ ഏറ്റെടുത്ത മോഹിനിയാട്ടം എന്നിവയാണ് ഇതിലെ പ്രധാന സിനിമകൾ. പിന്നെ തെലുങ്ക് ചിത്രമായ ഡക്കോയിറ്റ്, പിന്നെ തമിഴ് ചിത്രം ലവ് ഇൻഷുറൻസ് കമ്പനി എന്നിവയാണല്ലോ ഇപ്പൊ ഈ അടുത്ത് റിലീസായത്. എല്ലാവരും കാത്തിരുന്ന മൂവീസ് ആണ് അങ്ങനെ റിലീസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഊട്ടിയിൽ. ഇനി വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് സിനിമകൾ കാണാല്ലേ. അതും വമ്പൻ, നമ്മളെല്ലാവരും കാത്തിരുന്ന, വീണ്ടും വീണ്ടും എത്ര കണ്ടാലും മതിയാവാത്ത മൂവീസ് ഒക്കെയാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും വെക്കേഷൻ വീട്ടിലിരുന്ന് കസിൻസിന്റെ ഒപ്പം ഫ്രണ്ട്സിന്റെ ഒപ്പം കാണാൻ പറ്റിയ മൂവീസ് ഒക്കെയാണല്ലേ. എന്തായാലും ഈ വിശേഷങ്ങൾക്കിടയിൽ നമ്മുടെ പട്ടികൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട് ബ്യൂട്ടിഫുള്ള പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിറച്ച് ചൊനക്കിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർച്ചേ നിരാജ ചാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ആഗോള പ്രീമിയർ ഒരുങ്ങി ആമസോൺ പ്രൈം വീഡിയോയുടെ ഏറ്റവും പുതിയ ചിത്രമായ ത്രില്ലർ ചിത്രം സിസ്റ്റം അശ്വിനി അയ്യർ തിവാരിയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. അധികാരവും നീതിയും തമ്മിലുള്ള പോരാട്ടം ശക്തമായി അവതരിപ്പിക്കുന്ന ഈ ഒരു ചിത്രം 22 മുതൽ ഇന്ത്യ ഉൾപ്പെടെ ലോകമെമ്പാടും 240 രാജ്യങ്ങളിലായാണ് അല്ലെ പ്രൈം വീഡിയോയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ ജ്യോതിക നായികയായിട്ട് വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ ശക്തമായ ഒരു നിയമ പോരാട്ടത്തിന്റെ കഥയാണ് എന്ന് നമുക്ക് ഈ ഒരു ട്രെയിലറൊക്കെ കാണുമ്പോൾ തന്നെ ഏകദേശൊരു ധാരണ കിട്ടുന്നുണ്ടല്ലേ. എന്തായാലും നമ്മളുടെ ആ ഒരു ധാരണ, ആ ഒരു പ്രിഡിക്ഷൻ ഒക്കെ ശരിയാകുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും നമ്മുടെ പാട്ടുകൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ നിരജ് ചാനകിയാണ് നിങ്ങളുടെ

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ നിരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. കുറച്ചു പേരും കൂടി ഉണ്ട് അവർ ഉത്തരം അയക്കാനായിട്ട്. ഇനി മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ഓർമ്മിപ്പിക്കാനായിട്ടൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. പറഞ്ഞു വന്നത് നമ്മുടെ ഇന്നത്തെ യെസ് മാസ് ചോദ്യത്തിന്റെ കറിയാണ്. ഒട്ടും സമയം കളയാതെ നമുക്ക് ആ ഒരു ചോദ്യം എന്തായിരുന്നു എന്ന് ഒന്നും കൂടെ നോക്കാല്ലേ. യെസ്, നമ്മുടെ ഇന്നത്തെ യെസ് മാസ് ചോദ്യം എന്ന് പറഞ്ഞാൽ, ലക്ഷദ്വീപ് ഏത് കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്? അപ്പൊ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072789709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഐ റിപ്പീറ്റ്, 9072789709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്നാലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളുടെ നിറമായിട്ടുണ്ട് പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ നിരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയും നിറജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. സംസാരിച്ചിരുന്ന കത്തിയൊക്കെ വെച്ചിരുന്ന നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്ക് നോക്കിയപ്പോ 4 മണിയാകാൻ ആയിട്ടുണ്ട്. ഇന്നത്തേക്ക് ടാറ്റാ ബൈ ബൈ പറയേണ്ട ഒരു സമയമാക്കാറായി. എത്രയൊക്കെ വേയെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവരോട് സംസാരിച്ചിരിക്കുമ്പോൾ നമ്മളെ സമയം പോകുന്നതും അറിയില്ല. അതുപോലെ തന്നെ എന്തെന്നില്ലാത്തൊരു ഉഷാറാണല്ലോ. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും നമ്മൾ എത്ര വേണമെങ്കിലും അതിന് വേണ്ടി ഇരുന്നോളൂ. അല്ല, ഇപ്പൊ പഠിക്കുന്നൊരു വിഷയം ആയിക്കോട്ടെ, നമ്മൾക്ക് ഇഷ്ടമുള്ളതാണ് എന്നുണ്ടെങ്കിൽ നമുക്കതിൽ ഫുള്ളിൽ ഫുള്ളൊക്കെ ആയിരിക്കുള്ളൂ. അറിയാത്തൊരു വിഷയമായാലും കൂടി ഇപ്പോൾ ഇഷ്ടമുള്ള മിസ്സാണ് നമ്മൾക്ക് ആ ഒരു സബ്ജക്ട് എടുക്കുന്നത്, ആ ഒരു അറ്റ്മോസ്ഫിയർ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമ്മളും തന്നെ തന്നെ ഓക്കെ ആവില്ലേ. അപ്പൊ അതുപോലൊക്കെ തന്നെയാണ് ഇവിടെ വന്നിരിക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു പോസിറ്റീവ് എനർജി തന്നെയാണ്. നിങ്ങൾക്കും അങ്ങനെയാണ് എന്ന് വിശ്വസിക്കുന്നു, അങ്ങനെയൊക്കെ വിശ്വസിക്കാനാണ് എനിക്ക് ഇഷ്ടം. എന്തായാലും നമ്മളുടെ ഇന്നത്തെ ഈ ഒരു കത്തിയും അതുപോലെ തന്നെ കഥകൾക്കൊക്കെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടേണ്ട ഒരു സമയമാക്കാറായിട്ടുണ്ട്. പക്ഷേ നാളെയുണ്ട് സമയം, ബാക്കി വിശേഷങ്ങളുമായി നമുക്ക് നാളെ കൃത്യ സമയത്ത് തന്നെ കേട്ടുകൂട്ടാം. അപ്പൊ പോകുന്നതിന് മുൻപ് എന്റെ ലിസ്ണേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സ്റ്റേ ഹാപ്പി, സ്റ്റേ സ്ട്രോങ്, സ്റ്റേ കൂൾ, സ്റ്റേ ട്യൂൺഡ് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർച്ച് നിറജ് ജാനകി സൈനിങ് ഓഫ് നൗ.

0: പക്ഷി പറയും ഭൂമിയിനി അടിമുടി കുടുംബം പൊതുവാറും.
1: റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: വന്ന് വന്ന് നമ്മുടെ നാട്ടിലെ കെട്ടുകിലക്കിന് വരെ പാടാൻ ബംഗാളികള്.
1: ശ്രേഷ്ഠ ഭാഷയായ മലയാളത്തിൽ പാടാൻ ഒരുത്തനുമില്ലടാ.
2: ചേട്ടാ ഞാൻ ഒരു
1: എന്റെ പൊന്നേ വേണ്ട ലല്ലുവേ.

0: റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: വന്നു പോകും മഞ്ഞും തണുപ്പും, അന്നും തുണയ്ക്കു നീയൊരാൾ